0: കൊറേ നേരായല്ലോ ഫോണില് നോക്കിക്കൊണ്ടിരിക്കുന്നേ.
1: ഒന്നും പറയണ്ട, ബർത്ത്ഡേ പാർട്ടിയാ. ഫുഡ് ഞാൻ സെറ്റ് ചെയ്യാൻ ഏറ്റുപോയി കുറച്ച് ദിവസമായതിന്റെ പുറകില്.
0: ഇതിനാണോ ഇത്ര ടൈം വേസ്റ്റ് ചെയ്യുന്നത്? നമ്മുടെ സിമൻ ചേട്ടൻ ഇല്ലേ?
1: സിമൻ ചേട്ടനോ? പറഞ്ഞേ പറഞ്ഞേ.
0: നമ്മുടെ ബിരിയാണി കമ്പനി സിമൻ ചേട്ടൻ നാട്ടിലെ ഫുഡ് ഒന്നും മിസ് ചെയ്യില്ല. ഫുൾ ഓഫ് കേരള ഫ്ലേവർ.
1: അടിപൊളി. ദിസ് ഇസ് വാട്ട് എക്സാക്ട്ലി ഐ എം ലുക്കിംഗ്. നമ്പർ പറഞ്ഞേ.
0: എന്നാ പിടിച്ചോ. 0210-247-4265.
2: The Biryani Company, the real taste of Kerala cuisine. Vibe FM 104.6. ഇവിടെ എല്ലാം വൈബ് ആണ്. Mixtape Mornings.
3: ഈ പാട്ടുകാർ എന്നൊക്കെ പറയുമ്പോ ചില ആൾക്കാരൊക്കെ എത്ര സിമ്പിൾ ആണല്ലേ. നല്ല വലിയ ലെജൻഡറി സിംഗേഴ്സ് ഒക്കെ ചില പാട്ടുകളുടെ ഹമ്മിങ് പാടാൻ വേണ്ടി മാത്രം വന്ന് പാടിയിട്ട് പോവുക എന്ന് പറയുന്നത് വളരെ നോൺ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണല്ലേ. അങ്ങനെ ഒരു പാട്ടിനെ പറ്റി നമുക്കിത് സംസാരിച്ചാലോ. ഇവിടെ എല്ലാം വൈബാണ്. Two iconic legendary singers. ഈ രണ്ട് പേരാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത്. പക്ഷേ ഈ പാട്ട് അറിയപ്പെടുന്നത് ഇതിൽ ഒരാളുടെ പേരിലാണ്. ബിക്കോസ് ആ ഒരു രണ്ടാമത്തെ ആളുണ്ടല്ലോ, ആ ആള് ജസ്റ്റ് ഹമ്മിങ് പാടാൻ വേണ്ടി മാത്രം വന്ന് പോയേക്കുന്നതാണ്. പക്ഷേ ഈ ഹമ്മിങ് പാടാനായിട്ട് വേണമെങ്കിൽ ഇവർക്കത് റിജക്ട് ചെയ്യായിരുന്നു. കാരണം ഹമ്മിങ് മാത്രമല്ലേ ഉള്ളൂ, ഇത്രയും ഉയരത്തിൽ നിൽക്കുന്ന സിംഗേഴ്സ് ആണല്ലോ. പക്ഷേ അവർക്ക് ആ ഈഗോ ഇല്ല ഗൈസ്. അതാണ് ഇവിടുത്തെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം. ഈ വരാൻ പോകുന്ന പാട്ടിൽ ഈ ഇതിന്റെ മെയിൻ പോർഷൻ എല്ലാം പാടിയിരിക്കുന്നത് സാക്ഷാൽ നമ്മുടെ കെ ജെ യേശുദാസ് ദാസേട്ടനാണ്. പക്ഷെ ഇതിനകത്ത് ചില വരികൾ മാത്രം അല്ലെങ്കിൽ ചില വാക്കുകൾ മാത്രം പാടാനായിട്ട് ഒരു ഐക്കോണിക് ലെജൻഡറി സിംഗർ ജോയിൻ ചെയ്യുന്നുണ്ട്. അത് വൺ ആൻഡ് ഓൺലി നമ്മുടെ സ്വന്തം ജാനകിയമ്മയാണ്. ഈ പാട്ട് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും, മലയാളികൾക്ക് എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട പാട്ടാണ്. പക്ഷെ എത്ര പേര് അത് ചിന്തിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല കേട്ടോ. പൂമുഖപ്പടിയിൽ നിന്നെയും കാത്ത് എന്ന ഭദ്രൻ സാറിന്റെ ആ സിനിമയിൽ നമ്മുടെ മമ്മൂട്ടിയും റഹ്മാനും സ്റ്റാർ ചെയ്ത ആ ഒരു കിടിലൻ മൂവിയിലെ ഈ പാട്ടിൽ ശരിക്കും നമ്മുടെ യേശുദാസ് പാടുമ്പോൾ ഇടയ്ക്ക് ഒന്ന് രണ്ട് വരികൾ മാത്രം അല്ലെങ്കിൽ വാക്കുകൾ മാത്രമാണ് ജാനകിയമ്മ പാടിയിട്ടുള്ളത്. ആ പാട്ട് നമുക്കൊന്ന് കേൾക്കാം.

0: കുറെ നേരമായല്ലോ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്നേ.
1: ഒന്നും പറയണ്ട, ബർത്ത്ഡേ പാർട്ടിയാ. ഫുഡ് ഞാൻ സെറ്റ് ചെയ്യാൻ ഏറ്റുപോയി കുറച്ച് ദിവസമായിരുന്നു പുറകിൽ.
0: ഇതിനാണോ ഇത്ര ടൈം വേസ്റ്റ് ചെയ്യുന്നത്? നമ്മുടെ സിമൻ ചേട്ടൻ ഇല്ലേ?
1: സിമൻ ചേട്ടനോ? പറഞ്ഞേ പറഞ്ഞേ.
0: നമ്മുടെ ബിരിയാണി കമ്പനി സിമൻ ചേട്ടൻ നാട്ടിലെ ഫുഡ് ഒന്നും മിസ് ചെയ്യില്ല. ഫുൾ ഓഫ് കേരള ഫ്ലേവർ.
1: അടിപൊളി. ദിസ് ഈസ് വാട്ട് എക്സാക്ട്ലി ഐ എം ലുക്കിംഗ്. നമ്പർ പറഞ്ഞേ.
0: ഞാൻ പിടിച്ചോ. 0210-247-4265.
2: The Biryani Company, the real taste of Kerala cuisines. Vibe FM 104.6. Hey, ivide ella vibe aanu. Mixtape Mornings.
3: രണ്ട് ലെജൻഡറി സിംഗേഴ്സ് പാടിയിട്ട് ഒരാളുടെ പോർഷൻ മാത്രം കൂടുതലും ഒരാളുടെ പോർഷൻ വളരെ ഹമ്മിയിലേക്ക് മാത്രം ഒതുങ്ങി നിൽക്കുന്ന പാട്ടുകളാണല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൂടെ ഞാൻ ടാനിയ, ദിസ് ഈസ് വൈബ് ഫ്രം 104.6. ഇവിടെ എല്ലാം വൈബാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒരു തമിഴ് പാട്ടാട്ടോ. തമിഴ് പാട്ടെന്ന് മാത്രം പറയാൻ പറ്റില്ല. ഈ ഒരു പാട്ടിന് ഒരുപാട് ഭാഷകളിൽ ഒരുപാട് ഹിറ്റ് വേർഷൻസ് ഉണ്ട്. ആ ഹിറ്റ് വേർഷൻസിൽ ഒരു വേർഷൻ പാടിയിരിക്കുന്നത് നമ്മുടെ ഹരിഹരൻ സാറാണ്. അതേപോലെ ബാക്കി മൂന്ന് വേർഷൻസ് പാടിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം എസ് പി ബി സാറാണ്. പക്ഷേ ഇതിൻ്റെ പാട്ടിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഹമ്മിങ് പോർഷനാണ്. ഈ ഹമ്മിങ് പോർഷൻ ഈ നാല് ഭാഷയിലും പാടിയിരിക്കുന്നത് ഒരു സിംഗറാണ് കേട്ടോ, ഒരു ഫീമെയിൽ സിംഗറാണ്. ആ സിംഗർ വേറെ ആരുമല്ല, നമ്മുടെ മലയാളികളുടെ സ്വന്തം സുജാത ചേച്ചിയാണ് കേട്ടോ. അപ്പോൾ പറഞ്ഞു വരുന്ന പാട്ട് ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ. റോജ എന്ന സിനിമയിലെ ആ പാട്ട് കാതൽ റോജാവയുടെ കാര്യമാണ് കേട്ടോ. ആ ഹമ്മിങ് ഒക്കെ ആർക്കെങ്കിലും അങ്ങനെ മറക്കാൻ പറ്റുമോ?

0: Vibe FM 104.6. Hey, ഇവിടെ എല്ലാം വൈബാണ്.
1: ോ ഫോണില് നോക്കിക്കൊണ്ടിരിക്കുന്നേ,
2: ഒന്നും പറയണ്ട. ബർത്ത്ഡേ പാർട്ടിയാ, ഫുഡ് ഞാൻ സെറ്റ് ചെയ്യാൻ ഏറ്റുപോയി. കുറച്ച് ദിവസമായിരുന്നു പുറകില്.
1: ഇതിനാണോ ഇത്ര ടൈം വേസ്റ്റ് ചെയ്യുന്നത്? നമ്മുടെ സിമൻ ചേട്ടൻ ഇല്ലേ?
2: സിമൻ ചേട്ടനോ? പറഞ്ഞേ പറഞ്ഞേ.
1: നമ്മുടെ ബിരിയാണി കമ്പനി സിമൻ ചേട്ടൻ നാട്ടിലെ ഫുഡ് ഒന്നും മിസ് ചെയ്യില്ല. ഫുൾ ഓഫ് കേരള ഫ്ലേവർ.
2: അടിപൊളി. ദിസ് ഇസ് വാട്ട് എക്സാക്ട്ലി ഐ എം ലുക്കിംഗ്. നമ്പർ പറഞ്ഞേ.
1: എന്നാ പിടിച്ചോ. 0210-247-4265.
0: ദ ബിരിയാണി കമ്പനി, ദ റിയൽ ടേസ്റ്റ് ഓഫ് കേരള ക്യുസൈൻസ്. Vibe FM 104.6. Hey, ഇവിടെ എല്ലാം വൈബാണ്. Mixtape Mornings.
3: നമ്മൾ എന്തായാലും ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്നത് കുറച്ച് ഓൾഡി ആയിട്ടുള്ള പാട്ടുകളെ പറ്റിയിട്ടാണ് അല്ലേ. ഈ ടു ലെജൻഡറി സിംഗേഴ്സ് ഒരുമിച്ച് വരുമ്പോൾ ഒരാൾ ഹമ്മിംഗ് പോർഷൻസ് മാത്രം പാടിപ്പോകുന്നു എന്നുള്ള കാര്യത്തില്. എന്നാൽ ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കുറച്ച് ന്യൂലി ആയിട്ടുള്ള ഒരു പാട്ടിനെ പറ്റിയിട്ടാണ് കേട്ടോ. ഒരുപാട് പുതുതാണെന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും നമുക്കൊക്കെ കുറച്ച് പുതിയതായിട്ടുള്ള ഒരു പാട്ട്. കൂടെ ഞാൻ അറിയാം, വൈബ് ഫോം 104.6. ഇവിടെ എല്ലാം വൈബാണ്. ഡയമണ്ട് നെക്ലസ് എന്ന സിനിമയിലെ ആ ഒരു പാട്ട് അത്രയും സൂപ്പർ ഹിറ്റ് ആയിരുന്നു. ആ അതന്നെ നിലാമലരെ തന്നെ. ആ നിലാമലരെ സോങ് ശരിക്കും പാടിയിരിക്കുന്നത് നിവാസ് ആണ്. ആ മേൽപോർഷൻ മാത്രമാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത്. എന്നാ ആ പാട്ടിന്റെ ഇടയ്ക്ക് ഭാഗത്തേക്ക് വരുമ്പോൾ അതിന്റെ ഒരു മിഡിൽ പോർഷനിൽ ഒരു ഫീമെയിൽ ഹമ്മിങ് ഉണ്ട്. ആ ഹമ്മിങ് ആരാ പാടിയെന്നറിയോ നിങ്ങൾക്ക്? യെസ്, നമ്മുടെ സ്വന്തം ജോൽസിനെയാണ് ആ ഒരു ഹമ്മിങ് പോർഷൻ പാടിയിരിക്കുന്നത്. അപ്പോ ആ പാട്ടും വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ പറയുന്ന യേശുദാസും ജാനകിയും സുജാതാമയും ഒക്കെ പാടിയതുപോലെ തന്നെ നമ്മുടെ ജോൽസിനെയും നിവാസും ചേർന്ന് പാടിയ ജോൽസ്ന ഹമ്മിങ് പോർഷൻസ് മാത്രം പാടിയിട്ടുള്ള ആ പാട്ട് നമുക്കൊന്ന് ഒരുമിച്ച് കേട്ടു വന്നാൽ.

0: കുറെ നേരായല്ലോ ഫോണില് നോക്കിക്കൊണ്ടിരിക്കുന്നേ.
1: ഒന്നും പറയണ്ട, ബർത്ത്ഡേ പാർട്ടിയാ. ഫുഡ് ഞാൻ സെറ്റ് ചെയ്യാൻ ഏറ്റുപോയി കുറച്ച് ദിവസമായതിന്റെ പുറകില്.
0: ഇതിലാണോ ഇത്ര ടൈം വേസ്റ്റ് ചെയ്യുന്നത്? നമ്മുടെ സിമൻ ചേട്ടനില്ലേ?
1: സിമൻ ചേട്ടനോ? പറഞ്ഞേ പറഞ്ഞേ.
0: നമ്മുടെ ബിരിയാണി കമ്പനി സിമൻ ചേട്ടൻ നാട്ടിലെ ഫുഡ് ഒന്നും മിസ് ചെയ്യില്ല. ഫുൾ ഓഫ് കേരള ഫ്ലേവർ.
1: അടിപൊളി. ദിസ് ഇസ് വാട്ട് എക്സാക്ട്ലി ഐ എം ലുക്കിംഗ്. നമ്പർ പറഞ്ഞേ.
0: ഞാൻ പിടിച്ചോ. 2102474265.
2: The Biryani Company, the real taste of Kerala cuisines. Vibe FM 104.6. Hey, ivide ellam vibe aanu. Mixtape Mornings.

അപ്പോ അങ്ങനെ ദേ ഇന്നത്തെ ദിവസം വൈൻഡ് അപ്പ് ചെയ്യാനായിട്ടുള്ള സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പോ ദേ ബാക്കി വിശേഷങ്ങളും പാട്ടുകളും ഒക്കെ നമുക്ക് ദേ അടുത്ത ദിവസം പറയാം. ആൻഡ് അടുത്ത ദിവസം നമ്മൾ എന്തായാലും നമ്മുടെ ന്യൂസ് സെഗ്മെന്റ് നമ്മളിങ്ങനെ അങ്ങനെ ഔദ്യോഗികമായി നമ്മൾ അനൗൺസ് ചെയ്യുക കൂടിയാണ് കേട്ടോ. അപ്പോ അതിന്റെ പേര് എന്താണെന്നറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റിംഗ് ആണെന്ന് എനിക്കറിയാം. പക്ഷെ ഒരു കാര്യം പറയട്ടെ, നമ്മളൊരു കോൺടെസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ കോൺടെസ്റ്റിൽ വന്ന പേരൊക്കെ നമ്മൾ വിചാരിച്ചത്ര നോട്ട് അപ് ടു ദ മാർക്ക്. അപ്പൊ നമുക്കിങ്ങനെ നമ്മൾ സ്റ്റിൽ കുറച്ചുകൂടെ കൺഫ്യൂസ്ഡ് ആണ് ഏത് സെലക്ട് ചെയ്യും എന്നുള്ളത്. എന്തായാലും നാളത്തെ ആ ഒരു ദിവസം കൊണ്ട് നമ്മൾ ഫൈനലൈസ് ചെയ്ത പേരെന്താണെന്നും സെഗ്മെന്റിന്റെ പ്രൊമോയും നിങ്ങളെ കേൾപ്പിക്കുന്നതായിരിക്കും. സോ അതുവരെ ചിന്ന ഒരു ടാറ്റാ ബൈ ബൈ. അപ്പോ ബാക്കി വിശേഷങ്ങളൊക്കെ നാളെ രാവിലെ 7 മണിക്ക് ടേക്ക് ഓഫ് തേഴ്സ്ഡേയിൽ കേൾക്കാം, ഒരുമിച്ച് പറയാം. കൂടെ ഞാൻ ടാനിയാണ്. ദിസ് ഇസ് വൈബ് ഓഫ് 104.6. ഇവിടെ എല്ലാം വൈബാണ്.